ശബസകേന കോയി സമ്മത സത്ര സാസ്മചാമന ഹാഡവതി പ്രഥമ സുഖദാപന ത്വ പ്രസാദകര ഗ്രന്ഥസുധാര പൂല പരിലോലയോ സുധാര ദുഹര നേത്ര തുങ്കേ ചർണതാര തദ്രവതീരതരംഗ ശ്രീ ഭഗവതപൂർണ കിയോ രഘുബര കഥാ പ്രസംഗ ദുഹര സാദ് അസാദ് ജാനോ നഹി ബാദ് സുബാദ് ബിബാദ് ഗ്രന്ഥ സകല പൂരണ കിയോ ഭഗവത് കൃപാ പ്രസാദ സവയ്യാ പായേ ഗഹേ ജബ് തേ തുമരേ തബ് തേ കൗ ആഗ് തരേ നഹി അനയോ രാമ രഹീം പുരാന കുരാൻ അനേക കഹേ മത് ഏക നാ മാന്യോ സിമ്രത ശാസ്ത്ര ഭേദ സബൈ ബഹു ഭേദ ഗഹേ ഹം ഏക നാ ജാന്യോ